0: തിമംഗളാഗ് വിരിരസ്കലാഗ് ഇബരസ്കലാഗ് തിമംഗള മഗു ഫുരിദ്ദേവിഖം ഗ സബബും നുബാഖം ഗ മഗു ഹമ കശവറും എവരെന്ന ബിംഗാ തിമംഗള ജീനത്തെരുക്കുദ്ദേ ഹുസീമെ അതി ഹമ കശവറും തിമംഗള എം മഗു ഫുരദ്ദ ഹുസീമെ
1: ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ
0: എവരെങ്ക തെരെങ് ഇബരസ്കലാഗ് അളുംകുരെ خيار قربا فاوا ميهم منويه
1: قال هذا صراط علي مستقيم
0: اكلاغ وحي كربي مي تمن رسكلاغ حضرتن وي سيدا وگم با تدمگه

എന്നിട്ട് രണ്ടാം വാരം ഉഫാവരി വകുത്തുകൾക്ക് അങ്ങേത് ഫസ്റ്റ് കെടുത്തിരി സിംഗതൻ ടീച്ചർ റിക്വസ്റ്റ് കുറിയതായിരുന്നു എതുക്കെ ഷോയക്കിക കുറിയ മേദാണി കൂടു തെ നോദിയൊക്കെ മേക്കാർ സിവ എഫ് എമ്മും മികടീക ടീച്ചർ റിക്വസ്റ്റ് കുറിയ മേദാണി കൊമ്മതൊക്കെ സംവാര ഹിഗ്ഗാം രീതി ലവത്തങ്ങ ബഗേണ സെ ദെമ്മിയതക്ക് വര ഹാസ ദുവ ഹെമ്മിയതക്ക് വൺ ലഗോമെ ഗൊത്തും ഫാഹക കുറ ബപ്പാങ്ങെ ദുവസ് ആയിലാഗ ഫല ദരിങ്ങെ ഹിന്ദു മറ്റക അമില്ല അരാമ ലസത് ഗുരുബാക്കോ രേതുവ ബുര മസെക്കത്തുക ഹേതക്കുറ കൊമ്മെ ബപ്പയക്ക് മുജിത്തമൗഗെ വര വരുകത പിങ്കലെ എമ്മ ബപ്പം വമ്മും എതാ മതിവേരി കുർബാനിയ ശുക്ര ശുക്ര ഹമ സാബസ് ഹഗ് എമ്മ ബപ്പാങ്ങെ ദുവഹുഗെ മുനാസബത്തുക തിയ ഹുരിഹ ബപ്പാണ് മി ഷോ മിവക തൊടു ഹുങ്ങെന്തവ ഹുരിഹ ബപ്പേന്ന അത് ടിക്ടോക് ഹുംബസ് മി ഷോ ബലമുന്ത ഹുരിഹ ബപ്പേണ വരം ഉഫാവരി ദുഹക്കങ്ങെതൻ ബപ്പായങ്ങെ ദുഹുഗെ ഹേതു മാത ഹുണിയ ദെൻ ഷോക മേധ ഹമ വരം ഹാസ ദുഹെ മേധക്ക് ബപ്പാങ്ങെ ദുവസ് ഹുമ എക്കീഗെ ആക്കീഗ ಅಣಕ್ಕೆ ಸಮ ಟಿಕ್ಟಾಕ್ಗೆ ಬ್ಯಾವೆರಿಂಗೆ ಬ್ಯಾವೆರಿಗೆ ಫರಾಸ್ ರಿಕ್ವೆಸ್ಟ್ ಕೊಫಾವ ಹೀಗೆ ಅಮ್ರಿತ್ ಲವೈಗೆ ನೆಸ್ತೇ ನಮ್ಮ ಇಫಾರ್ಗೆ ಮೀ ಲವೆಯ ಕೀ ಫಜೀಲ್ಗೆ ಅಡುಂಕಿಯ ದೀಫಾವ ವರ ರೀತಿ ಲವೈ